0: അങ്കാദീ ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരിക്കമ്മായകു
0: എക്കുവെരിക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹിരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: മസക്കത്തുക ഗൊത്തും റഷുക കസിന്തം ഹുട്ടസ് കണ്ടുക മസ്ബാണം ഹുട്ടസ് നോയിത്താക്ക ഗേഗ ഓൺലൈൻ വ്യഫാരി കൊറിയസ് ദിമാവാ ദതിതകം ഹല്ലകി ഈറ്റുകുരി ബേനും ഹുരിയാ സാമാനെ ഓൺലൈൻ കോ ഗണലുമ ഈറ്റുകുരി ഹ്യാർ കുറവ
1: അയ്യാ ആരെങ്ക അമാന്തിനീമി മകേ റസ്കമ ഗണ്ടുവര അമിന്ന അളുണ്ട കലയ എക്കമക്കു ഗണ്ടോർത്തരെ ആളാപ്രി കാപ്പെട്ടങ് അഹരെ ബേണു എനോ മുരിഹാച്ച കലയ എയോ എയ് സീതാ ജനുവൻ തുരുക്കി കാപ്പെട്ടു മിയാരെ ഗണ്ണാക്ക വെസ്നുതിബെ കലേ കൊന്താകു തെവളനി ബല ജനുവൻ തുരുക്കി യൂറപ്പാതി ഹുരിഹാത്തനഗ കാപ്പെത്തിബെൻ ഏരി പ്രൊക്സീഗ ഗണ്ടോർത്തരെ ആളം വിയസ്റ്റ് ഓഫ് ദ നെവിയസ് ഇൻഡസ്ട്രിയൽ ലെവലിലെ എമിഹും ഇൻസ്റ്റോവസ് കൊദ്ദെ സീകോ ആയിക്കെ കാപ്പെട്ട പ്രൊക്സി
2: Download now, available on App Store and Play Store.

0: അതെ, ഓസ്ട്രേലിയ കോമി സ്ഥാനത്ത് ബഹുമതി അടിയോടെ ദിങ് ഇവിടെയാണ്
1: അമേരിക്ക.

ആത്രം എത്രയും ഉണ്ടാകാതിമ്പോൾ ഇപ്പോൾ റോബിൻസൺ അറ്റാബാക്കുള്ള ഫാദർ സെൻസാക്ക കാരി ഒരു കുളത്തിലേക്ക് എന്നെ കൂടിയ എനിക്കാരും അനുഭവത്തിൽ ഫ്രീമൺ ഫ്രീമൺ മട്ടൺ കൂടിയ ഫോണുമാലി ഇപ്പോൾ പേനൽറ്റി അക്കണ അതിപാലും എനിക്ക് അക്കുളത്തിൽ അത്ത പേനൽറ്റി ഉണ്ടാകാതിമ്പോൾ പേനൽറ്റി ഉൾക്കുളത്തിലെ ബോധം ചെസ്സാൻ പോലെ ദിഫ കുടിയ ഏരിയ ഇത്രയും ലിബി ജനക്ക സാരിമത്തി എനിക്ക് അക്കുളത്തിൽ റിപ്ലേ പേനൽറ്റി അതിമാലും ബോൾ അത്തേ കുറിയ കുറിയ നഗാദിനി മെക്കെണി നഗാദിങ്ങനും കാര്യ ഒരു ഓസ്ട്രേലിയ കുളത്തിലെ ജാമത്തിലേക്ക് യു എസ് അമേരിക്ക കുളത്തിലേക്ക് ഫൗൾ ലീഫ് എജ്ജും പേനൽറ്റി അറിയാത്തരെ കുടുംബത്തിന് ലീഫ് എജ്ജും ഫുർത്തമാം ഫസ്റ്റ് മിനിറ്റ് കൂടെ എൻ്റെ സ്കൂൾ കല്ലണ്ടി കുറിച്ച് ഗോൾ കുടുംബത്തിന് ലീഫ് എജ്ജും കുറിയ ഫോൺ വാദം പോലെ സിൻസക്ക അതിമാലും അമേരിക്ക ഹാഫ്തിന് ഓസ്ട്രേലിയ കുളത്തിന് പോലും കുറിയ ഫോൺ വാദം മസേ കുറി അരുമത്തിങ്ങ അസ്ലിപ്പിന് അമേരിക്ക കുളത്തിലേക്ക് എമ്മും ഹാഫ്തിന് മാബിൾസ് ബാക്കുള്ള ഫാത്ത പെനൽറ്റി കാര്യം ചെയ്ത ഏരിയത്തിലെ ഒരു കീപ്പറും ഇതിന് ഫ്രീസ് അത്താഫ് അനഫ്രാത്ത് അമ്പത്തി പെനൽറ്റി അത്ര എന്തിമ്പോൾ പെനൽറ്റി അപ്പേരും അത്ലാഫ് ഓസ്ട്രേലിയ കുളത്തിരി വെളുപ്പിലെ അത്ലാഗ് കുറിയ താമത്തിൽ അങ്ങനെ യു എസ് എ കുളത്തിന് അത്ലാഫ് റിച്ചർഡ്സ് അത്ലാ കുറിയ മുതലാക്കാർ എന്തിമ്പോൾ ഓസ്ട്രേലിയ കുളത്തിന് അത്യാവശ്യം സിൻസക്ക അമേരിക്ക ഹാഫ്തിന് അത്ലാഫ് കുറിയ പെനൽറ്റി വണ്ണം മുതലി ഓസ്ട്രേലിയ കുളത്തിന് കൊണ്ടോകുളം തരി ജസാദിപോലെ തമ്മിൽ ബാർബി യു എസ് എ കുളത്തിന് അത്ലാ ദിഫാ കുറിയ ഫോൺ വാങ്ങി മുതലാക്കാൻ ഓസ്ട്രേലിയ കുളത്തിന് അരുമത്തി അത്ലാഫ് കുറിയ ഫോൺ വാങ്ങി ചെയ്യുമ്പോൾ ബാർബിയെ ബേറ ഓസ്ട്രേലിയ കുളത്തിൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കുളത്തിന് ദിഫാ കുറിയ ഫോൺ മെതിരോ കാര്യ കുളത്തിലെ ബോലും കുറിയ ഫോൺ ഓസ്ട്രേലിയ അമേരിക്ക കുളത്തിൽ സിമ്മും ഹാഫ്തരും ബോലും മുടി മിസ് ബോലും മിജസ്റ്റാണ് തിങ് ഹാത്തർ ഫസ്റ്റ് കുളത്തിലും ബോലും കുറിയ കുളിൽ ബോൾ മിഫാറും ഓസ്ട്രേലിയ കുളത്തിൽ അത്യാവശ്യം സെൻസറുടെ കാര്യം തിമ്പോൾ കുളത്തിലെ കുളമിത്രയാണ് വെട്ടി ജീവനക്കാരെ ബോൾ ജാമിത്രയാണ് ഓസ്ട്രേലിയ കുളത്തിരിയ അമേരിക്ക കുളത്തിരി അനുമതി വെട്ടി ഫിയാംസ് നോക്കി വെട്ടി ഓസ്ട്രേലിയ കുളത്തിരിയാൾ ജഹമ്മദ് ജഹമ്മതി ഹമ്മിനെ കുളേ ഓസ്ട്രേലിയക്ക് എം ലക്കി കുറി ഫൗലാകുളിക്കും കാരി ഒരു കുളത്തിലെ ജസാൽ എന്നുപോലെ ഫമ്പടമണം കുറിയാൻ പറ്റിയ ഡം സാസ്മിസ് കാടിനത്തി നിമ്പോൾ റോബിൻസണിക്കും സെൻസാക്കത്തിന് കുളാതിമാലും അമേരിക്ക ഹാഫ്തിന് ഒരു കുളത്തിരി കുളാത്തിലെ കാരി ഒരു കുളത്തിരിയ ഫ്രീമണ് ഫ്രീമൺ കുറിയ ഓസ്ട്രേലിയ ഹാഫ്തിന് ഒരു കുളത്തിരി അതിമ്പോൾ അരുമത്തി അത്ലാൻ കുറിയ ദിവത്തോ ഡെസ്റ്റ്മിദാസം കുറിയ ദിവ്യം കുളിച്ചിരിക്കുമ്പോൾ കുളത്തിലെ കുറിയത്തോ മസക്കുറി മെക്കണി അത്ത ഏരിയ കാര്യം ജില്ല അതുപോലെ അത്ര ഫ്രീമൺ ഫ്രീമൺ കുറിയ തിമ്പോളാണ് സത്യം കുറിയ ഡെസ്റ്റ് പെനൽറ്റി അതിമാൽ കുറിയ തിമ്പോൾ പെനൽറ്റി ഡെസ്റ്റ് ഗോദരിയെ കുറിയ ഫോണോ അതുപോലെ കുടുംബത്തിൽ കുളത്തിൽ ജി ഫൈവ് കീപ്പർ ഡ്രൈവ് വെസ് കുറി ദിഫാ ഓസ്ട്രേലിയ കുളത്തിന് കുറിയ ഫോണോ അതുപോലെ അനക്കസ് പെനൽറ്റി അതിമാലും അത്ലാഗ് ഫാത്ത ജീല പരിമിതി റോങ്ങ ക്യാരി ഹാഫ് മെതോ പെനൽറ്റി ക്യാരി അമേരിക്ക കുളത്തിൽ തങ്ങളെ ഫാത്തും ദീഫ് റിച്ചർഡ്സ് റിച്ചർഡ്സ് മെത്തരെ ഒരു കുളത്തിരി ദീഫി ആണ് ബോൾ അത്ല ടീൽമൺ അത്ല ഫനഫ്രാത്ത് അരുമത്തി തിമ്പോൾ റീം അത്ലാങ്കി അരുമത്തി റോങ്ങ ക്യാരി ഒരു കുളത്തിരി ദീഫ് റോബിൻസൺ റീമ സെൻസക്കൾ അതിമാലും ഓസ്ട്രേലിയ ഹാഫ് തരം മോളിന് സെൻസക്കൾ തരം തിമ്പോൾ എഡംസ് അത്ലാഗി മറുപടി കുറിയ ജീവൻ അനഫ്രാത്ത് അരുമത്തി ഒരു കുളത്തിരി തിമ്പോൾ ഫാത്ത് മണിക്കസ് എഡംസ് ഫ്രീമൺ ജസാദി ആണ് മറുപടി ബോളി ഫാൻ കുറിയം അരുമത്തി റീംസ് അരുമത്തി റോങ്ങ ക്യാരി ഓസ്ട്രേലിയ ഹാഫ് തരം ഓസ്ട്രേലിയ കുളത്തിരി കുളമത്തി കുറിയും ബാക്കുള്ള ഫാത്ത് മെതനോ ക്യാരി ഒരു കുളത്തിരിയ എനിമെതിരം ഹോറസ് കൂറി കൂറിയ ദീഫി ഡെസ്റ്റ് അത്ല കുറിയ അണക്കാസേഹം കുളിച്ചിരിക്കുന്ന പുറത്തല കുറിയ ദീപത്തോ മെക്കനി മടുക്കൊല്ല ഫാത്ത് ജയില മടുജയില അങ്ങോട്ടോ കുറിയ ജസാദ മിഥിനി ഡെസ്റ്റ് ഡെസ്റ്റ് ഫാത്തും അണക്കാസ് ജസാദ് ഇപ്പോൾ മെതിരോ ഹാഫ് മെദാസം അത്ലാഫ് താങ്കളുടെ ഫാത്തും ഫ്രീമൺ ഫ്രീമൺ കുറിയ തിമ്മോളം മെക്കണി മെക്കണി ജസാദ് താങ്കളെ ഇത്രയും കുറഞ്ഞ ഫ്രീമൺ ഫ്രീമൺ അണക്കാസ് കുറിയ ദീപി മെക്കണി അരിമത്തി റോങ്ങ വര ക്യാരി ഓസ്ട്രേലിയ ഹാഫ് മെതപുര പെനൽറ്റി ക്യാരി മോണി അമേരിക്ക കുളത്തിന് എത്ര ഡെസ്റ്റ് ബോൾ അത്ര ഓസ്ട്രേലിയ കുളത്തിന് ദിഫാക്ക് കുറിയ ഫോണാൾ ബോളാ സാഫ് ഗ്യാഗണക്ക് മെതിങ്ങായ സാപം പേരം വിധിയായിരുന്നു.
දෙමෙ කාරි කුණුත්‍රි ඇමරිකා කුණුත්‍රි ගෝල්දිර දිමාල් කුරිය ෆොන ගෝල්දිර රංගමති උරි කුණුත්‍රි ගාගේ ජීව බෝල ඇයි බේර රිමොන්ස් වගේ කීපර ඩයිවර්ස් කුරි ෆුර්තමා ෆොන් 30 මිනිට් කුලේ ෆලට නුජේ හෙවස් කොලක ෆ්‍රීමන් දා ෆහතු එඩම්ස එඩම්ස් ආරිමති රීම්ස රීම්ස් ආරිමති නෝගා කාරි මෙතන කාරි කුණුත්‍රි දිම් බෝල වර බාර දු එෆ් පෙනට් එක මන ආරා වේ රෙත්‍රි දෙක කුණුත්‍රි ඇමරිකා ගවද ගෝල්දිර ජම ජීලව ෆහත ජස බෝල ගෝල්දිර යතර එමි ෆාර් කීපර කුරිය ෆොන වල බෝල ගොස් ගෝල් ගෙතරිය මතගේ 11 වන මිනිත් තරේක මිජෙහි ಅಮೆರಿಕಾಗೆ ಫುರ್ತಮ್ಮ ದಾಂಡು ವರ ರೀತ್ಕೋ ಪೆನಲ್ಟಿ ಏರಿಯಾ ತರೆ ಬದೆ ಫಾ ಗೋಲ್ ಏರಿಯಾ ಕ್ಯಾರಿ ಜೀಲಾಫ್ ಗೋಲ್ ಏರಿಯಾ ಕ್ಯಾರಿ ಗೋಲ್ ಏರಿಯಾ ಕ್ಯಾರಿ ಅನ್ನ ಜೀಲಾಫ್ ಏರಿಯಾ ತರೆ ಯಾರು ಅಮೆರಿಕಾಗೆ ದೇ ಕುಳುಂತರೆ ಕೋ ಏರಿಯಾ ತರೆ ಬದೆ ಅದೆ ವರ ಬಾರ ದುಫಸ್ ಬೋಲ್ ಕಂಟ್ರೋಲ್ ಕೊಲ್ಲಾಫ್ ಏರಿಯಾ ತರೆ ಬದೆ ಫಾ ಗೋಲ್ ಏರಿಯಾ ಕೀಪರ್ ಡೈವರ್ಸ್ ಕುರಿ ಹೆನ್ನ ಸೇನ ಅತಂ ಜೀ ವರ ಬಾರ ಮತಿಗ ದಾಗಡು ಬೋಲ್ ಜೋನ್ ವರ ಬಾರ ಕುರಿ ಫೋನ್ ವಾಲಿ ಬೋಲ್ ಮಿಹಾರ್ ಮೋತಿ ಎಲ್ಲಂಡು ಸುಂದನು ಕುರಿಗ ಅಮೆರಿಕ ರಿಪ್ಲೇ ಬ್ಯಾಲರ್ ಮುದನ್ನು ಆಹೆನ್ ಪೆನಲ್ಟಿ ಇರ್ತಾರೆ ದೇಕುಂತ್ರಿ ವಣ್ಣಂಗ ಆಹೆಣ್ಣ ಮೆಸ ಕುಂತ್ರಿ ಆ ಕುರಿಯ ಫೋನು ಆಗಲಿ ಬೋಳ ಕೀಪರ್ ಗಾಗ ಜೀವ ದೇವ ತಗಸ್ ವಿಹಿ ನಂಬರ್ ಟಿಲ್ಮನ್ ಕುರಿಯ ಫೋನು ಆಗಲಿ ಬೋಳ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಂತ್ರಿ ಆಗ ಜೀವ ಬ್ಯಾಂಕಮ ಆರೋಮ ಮಿಹಾರ್ ರಿಪ್ಲೇ ಮಿಫನ್ ಕರಿಮತಿ ಜೀವ ಬ್ಯಾಕ್ ಒಳ ಬ್ಯಾಂಕ್ ಬೋಳೆ ಅದೇನು ಸರ್ ಲಂಡು ಜಿಹಿಕಮ ನಿಮ್ಮಾಣಿ ಅಮೆರಿಕಾಗೆ ವಿಹಿ ನಂಬರ್ ಕುಳುಂತ್ರಿಯಾಗೆ ಲಂಡಿಕ್ಕಮ ನಿಮ್ಮಾಣಿ ಕುಳು ಫಸ್ಟ್ ಆಗಿ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳುತ್ರಿ ಪೆನಲ್ಟಿ ಅದು ಮಾದ ಅನುಮತಿ ರೋಗಾಕ್ಯಾರಿ ಅಮೆರಿಕಾ ಹಾಫ್ತನೆ ಕೊಂಟೋ ಕುರಿಯ ದಿಮ್ ಬೋಳೆ ಅಮೆರಿಕಾ ಕುಳುತ್ರಿಯಾಗಿ ಜೀ ಫಣಕ ಸ್ವಾತು ಲೆಕಿಯ ಲೆಕಿಯ ಲಿಬೆವರನ ಅಮೆರಿಕಾ ಕುಳುತ್ರಿ ಅತ್ಲಾಗಿ ಕುರಿಯ ಮೇರಣಿ ಬರ ಬಾರದು ಮೆದುರುಗಾಕ್ಯಾರಿ ಅವು ಅದು ಕುರಿಯ ದಿನ ಸಾಧಿ ಬೋಳ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತ ಪೆನಲ್ಟಿ ಎತ್ತರೆ ನಗಾದೆ ಮಸೆ ಕುರಿಯ ದಿಫಾ ಕುರಿ ಬೋಳ ಅನುಕಸ್ ಅದ ಪೆನಲ್ಟಿ ಅದು ಮಾದ ಕುರಿಯ ದಿವಿ ಲೆಕಿ ಏನೆ ಬೋಳ ಕೊಂಟ್ರೋ ಕುರಿಯ ತೋ ಮಸೆ ಕುರಣಿ ಇಟಲಿಯಾನೋ ಬೋಳೆ ಫ್ಯಾನ್ ಜೀಲಿವತ್ತು ಏನು ವೆಟ್ಟಿ ಜನಕಸ್ ಪೆನಲ್ಟಿ ಕಣಾದಿ ಮಾದು ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತರೆ ಪೆನಲ್ಟಿ ಅದು ಅತ್ತ ಕುರಿಯ ದಿವಿ ಟೀಮ್ ಹೆಂಗೆ ಕುಳಿತರೆ ಕುರಿಯ ಫುಡ್ವಾಲಿ ಬೋಳ ಮಿದಿಯ ಗೋಲರಿ ಅವರಸ್ಕೋ ಮತಿ ಮತಿ ಬೇರ ಮಿದಿಯೇ ದೊಡ್ಡ ರೀತಿಗೋ ಬ್ಯಾಲ್ ಆಫ್ ಮೆಕ್ಲಿ ಕುರಿಯ ಫುಡ್ವಾಲಿ ತಮಾಫು 11 ಮಿನಿಟ್ ಮೇಹರ್ ಕುಳೆ ಫೆಂಗರು ಇಂಗ್ಲೆಂಡ್ ಸುಂದರ ಮತಿ ಕುರಿಗ ಅಮೆರಿಕಾ ಅದು 12 ಮಿನಿಟ್ ಮೇಹರ್ ಕುಳು ಮೇಹರ್ ಮತಿ ಅದು ವಿಹಿ ನಂಬರ್ ಟಿಲ್ಮೆನ್ ಜಹಾದಿನ ದಂಡೆ ಆ ಮುಖತಿಗೆ ಬ್ಯಾಕ್ ಒಳ ಬಂಡ ದಂಡೆ ಗುಣ ಗುಣಾಣಿ ಶೋಟ್ಕುರ ಕುಳು ತೆರಿಯ ಕಮ ನಾನು ಜೀವಿ ಬ್ಯಾಕ್ ಒಳ ಕುಳು ತೆರಿಗೆ ಜೀವಿ ಮಣ ಸಾಮೂರ್ತಿಗ ಕುಳು ಫಸ್ಟ್ ಆಗಿ ಅಮೆರಿಕಾ ಹಾಫ್ ಮೇತರಿ ಅಮೆರಿಕಾ ಕುಳು ತೆರೆ ಬೋಲ್ ತಾ ಮತ್ತೆ ಮತ್ತೆ ಕುರಿಯ ಗಣಕ್ಕೆ ಸ್ವರ ಲಾಂಗ್ ಬೋಲ್ ಆಗಿ ಬೇಕು ಪೆನಲ್ಟಿ ಅತ್ತಿ ಬಿಡಿ ಕೀಪರ್ ಕೀಪರು ಎಲ್ಲಿ ಬೋಳ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳು ತೆರೆ ತಿರು ತಿರು ಫ್ರೋಳ ಅಲ್ಲಿ ಬೋಳ ಹಾಂ ಸೆನ್ಸ್ ಆಗೋರು ಮತಿ ಇವರು ಅಮೆರಿಕಾ ಕುಳು ತೆರೆ ಕುರಿಯ ಎದ್ದು ಬೋಳ ಅತ್ತೆ ಕುರಿಯ ಬಿದ್ದಾನೆ ಸಾಬಿತಾನೆ ಪೇಪಿ ಜಸ್ಸಾದ ಬೋಳ ಪೆನಲ್ಟಿ ಅತ್ತಿ ಫರ್ಮಾ ಬೋಳ ಬಾರ್ ಸ್ಪಾಗ್ ಕುಳು ತೆರೆ ಆಗ ಜೀವ ದಿಯ ಗೋಲ್ ಅನುಮತಿ ದಿಫಾ ಕುಳು ದಿ ಬೋಳ ಕೋನರ ಕಬ್ಬೇರು ಬಗ್ಗೆ 13 ಮಿನಿಟ್ ಕುಳೇ ಫರ್ ಅಮೆರಿಕ ಅಲ್ಲಿ ಬೇ ಫುರ್ತಮ ಕೋನರ್ ಮೆಚ್ಚುಗೆ ಫುರ್ತಮ ಆಸ್ಟ್ರೇಲಿಯಾ ಗೋಲ್ ಏರಿಯಾ ತೆರೆಯಾಗ ಬೋಳಿ ಎಕ್ಕುಳು ತಿರಿಯೇ ಟಿಲ್ಮ್ಯಾನ್ ಗೋಲ್ ಏರಿಯಾ ರಂಗುಕಾರಿ ಹುಡುಕಿ ಕುಳಿತಕ್ಕೆ ಮಾಡಿಕೊಳ್ಳ ಕೋನರ್ ನಗಾದಿನಿ ಅಮೆರಿಕ ಅಲ್ಲಿ ಫೇ ಕೋನರ್ ಟಿಲ್ಮನ್ ಮಿಹಾರ್ ನಗಾದಿನಿ ಪೆನಲ್ಟಿ ಎತ್ತರಿಗೆ ಫಸ್ಟ್ ಕುಳಿತರಿಗೆ ಮೇವು ತೊಳಮನೆ ಫ್ರೆಂಡ್ ನಂಬರ್ ಎತ್ತಿ ರಿಚರ್ಡ್ಸ್ ಅಬೋರಿ ರೀಮ್ ಅಬೋರಿ ಸೋಲ್ ನಂಬರ್ ಫ್ರೀಮನ್ ಅಬೋರಿ ಕೋನರ್ ನಗಾದಿನಿ ಸತಾ ನಂಬರ್ ಟಿಲ್ಮನ್ ರೆಫ್ರಿ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತರಿಯ ಪೊಕೊಂಗ್ ಅದು 3 ನಂಬರ್ ಅಮೆರಿಕಾ ಕುಳಿತರಿಯ ರಿಚರ್ಡ್ಸ್ ಅವಾಹದ ಕಾಲ ವರ್ಸ್ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತರಿಯ ಅವರು ಅಮೆರಿಕಾ ಕುಳಿತರಿಯ ಇಫಾ ಟ್ಯಾಗ್ ಮಿಹಾರಸ್ ಟಿಲ್ಮನ್ ಕೋನರ್ ನಗಾದಿನಿ ನಗಾದಿಂಬೋಳ ಪೆನಲ್ಟಿ ಗೋಲ್ದಿರಿ ಎತ್ತರೆ ಎಮ್ಮಿ ಫಾರ್ ಕುರಿಯ ಫೋನು ಅಲ್ಲಿ ಬೋಳ ಕಾರ್ಯ ಹಿಡ್ಕೊಂಡ್ರೆ ದಿಫಾ ದೇವನ ಫಾರ್ ಕುರಿ ದಾಮ್ಸರೆ ಅತ್ತು ಜಿ ಹುಣಿ ಕಮ ರೆಫ್ರಿ ದೆಕ್ಕಿ ಅಮೆರಿಕಾ ಕುಂತ್ರಿಯ ಬೋಳ ಫೋನು ಆದ ಮನಸ್ಸಿದೆ ಬೋಳ ಅತ್ತು ಜಿ ಹುಣಿ ಕಮ ದೆಕ್ಕಿ ಸಾಧ ಮಿನಿಟ್ ಪ್ಲೇ ಅಮೆರಿಕಾಕ್ಕೆ ಆಸ್ಟ್ರೇಲಿಯಾಕ್ಕೆ ದಾಳಿ ನಿಜಿ ಗೋಲ್ ಕುರಿಮತಿ ಲೀಫ್ ಎಜ್ಜು ಕುರಿಯ ಫೋನು ಆದಿ ಕುರಿಯ ಫೋನು ಆದ ಕುರಿಯ ಫೋನ್ ಆದ ಮೆದ್ರ ಕಾರ್ಯ ಸೆನ್ಸ್ ಅದಿಮಾಲ್ ಅಮೆರಿಕಾ ಕುಂತ ರೀಮ್ ಫುಮ್ಮಾರ ಬೋಲು ಕುರಿಯ ಫೋನ್ ಆದ ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ ತಿನ್ ಮೆದ್ರ ಕಾರ್ಯ ಅತ್ಲ ಅಮೆರಿಕಾ ಹಾಫ್ ತಿನ್ ಬೋಳ ಬಾರ್ ವೆಜ್ ರೀಮ್ ಬೋಳ ಅತ್ಲ ತಂಗೋಳೆ ಫಾತು ಹಾಫ್ ಮೆದಿಂಗ್ ಹ್ಯಾಸ್ ಅನ್ಮತಿ ಹುರು ಕುಂತ ದೀಫ್ ಏನ ಬಾದ ಡಿ ಏರಿಯಾ ಕ್ಯಾರಿ ಫಹಾತು
ඒරි අතරේ හුරු කොන්ත්‍රිය දිෆාක් පුරේ ෆොනාල් බල මෙදරුගා කෑරින් ඇස් මෙදරු හුරස්වගේ මතිපතින් පුරේ ඇස් රොලෙමු ඇමරිකා හාෆ්ටරේ කුරේ දින ඇමරිකා කීපර් උනෙක් මෙ හරි මතේ රොගා කෑන් බෝල වර බාර පුරේ දුවලා ෆස් පුරේ ෆොනාල් ඇස් පුරේ ෆොනාල් බල ඔස්ට්‍රේලියා හාෆ්ටරේ ඔස්ට්‍රේලියා කොන්ත්‍රිය බෑක් වල ෆාත ඉනි කීපර් කීපර් දිෆාක් පුරේ ෆොනාල් බල ඇමරිකා හාෆ්ටරේ සෙට් සකත් ගන ඔස්ට්‍රේලියා කොන්ත්‍රිය කොන්ට්‍රෝ ගත වල ෆාත පුරේ මෙදරුගා කාරු කොන්ත්‍රිය කන බෝල ඇත්ලා කුරේ දින හරි මතේ රොගා කෑන් යසාල් බෝල අංගලෙ බා මඩුවේ මිපා රොබින්සන් දිපාක් කරා ඉබතින් දේ අද ඔස්ට්‍රේලියා ටීම බදාලා යරෝ නිමෙචුගා එමි හුන් ගේ කුළුම බාලා යරෝ මේ එදමා එදවේ කුළුම මිමෙචුගා දෙවස් පර කන කුළු වේ දෙන්නේ වියා කරන එක අම ගෝහ කනවාණ කරන එක දෙවස් පර කන කුළු වේ දෙන්නේ ආ මේ ද ටීමස් මිහසාබන් ඈරමති කොම්බ ටීමේ 3 පොයින්ට් උග අද ඔස්ට්‍රේලියා කියන ෆුදේ රංගල වෝල්ඩ් කප් ගසන කුළේ බයි එනස් මීමෙච්චු ගලොමෙන එමෙව කුළුම් ෆෙනගෙන නුදේ අධි එවස් වරකච මුලින් හෙ ඇමරිකා මීහු මි කුලේ තාමන ෆෙනගෙන දනි කුරිය ෆොනාල් බෝල පෙනට කරන ඇමරිකා කොන්ත්‍රි බෝල කොන්ට්‍රෝ කළ පෙනට එතරන් කීපර් වෙට්ටේ බෝල අත්ලයි බෝලෙන් එරි බෝලෙන් එරි ඇමරිකා විහි නම්බර් කොන්ත්‍රිය බෙලෝග අංකොලේ බාර් ඔස්ට්‍රේලියා කොන්ත්‍රි අත්ලයි පෙනට බෙන් දින් බෝල ඔස්ට්‍රේලියා කොන්ත්‍රි ඇමරිකා කොන්ත්‍රි ෆැගජ පෙනට පෙනට කරන දී විහි නම්බර් බෙලෝග කුරිය ෆොනාල් බෝල ඔස්ට්‍රේලියා කොන්ත්‍රි ගාජේ ෆේරේ බේරෙන් ආබල හාෆ් මෙතෙන් හසම මම අත්ලෑන් කුරියංගස් හරි මතින් කුරිය තින් බෝල පෙන්සර උහුරස් කෝ අත්ලෑගෙන් කුරිය වර පාරන් අබදුව ඇමරිකා හාෆ් තන හා මෙතෙන් හසම ඉටලියානු අත්ලා තංගල ෆහත දිනි සෙන්ස කදිමාරු කොන්ත්‍රි කා එනක් ගැස් හරි මතින් හා මෙතෙන් හසම තින් බෝල තංගල ෆහත එන කාරු කොන්ත්‍රි ජස්සා තංගල එතරෙන් එන ගැස් කොකොංගින් අත්ලා කුරිය පෙනල්ටි රිය දිමාදුන් දින් බෝල කොන්ට්‍රෝ කොල්ලා කාරු කොන්ත්‍රි නට්ටෝ ජස්සා බෝල එතරෙන් කුරිය ඇමරිකා කොන්ත්‍රි ගැටි පෙනල්ටි කාරු හරි මතින් අත්ලා කුරිය ෆොනාල් ඔස්ට්‍රේලියා හාෆ් මෙතර ෆෙනල් ජොනර් මෙරිය ඔස්ට්‍රේලියා කීපර් නිකුම කුරිය ඉන් බෝල කාරි හුරු කුන්ති මෙතර කාරි හුරු කුන්ති ක මෙතර නසර තරමතින් හෙන් කුන්ති ගැන බෝල එක මඩමන කුරිය ජැති තිර ෆ්ලෝරල් බෝල හරමතින් හාෆ් මෙදා සබෝරි ඔස්ට්‍රේලියා කුන්ති ඇමරිකා හාෆ් තර මඩමන කුරිය ජීලා ෆහතන කස් බෝල එක ෆහත ජීලා තම්පල එතර මේ වන්න එතර වදයන් කස් කුරිය දින් බෝල තෝර අනසරාතින් මෙදිනි කුරිය තුම බෑන් කර ෆහත ගන්න කැස් දින් බෝල කාරිය අමෝර ඇමරිකා කුන්තික නට්ටු අමෙදුර කැන් සින්ස කදමාල ඔස්ට්‍රේලියා හාෆ් තේ අරවත් දින් බෝල වෙන කුරිය ෆොන් වාලා ෆි ඇමරිකා හැමදින් හැස ඔස්ට්‍රේලියා කුන්තික ඇට්ලෑන් කුරිය දෙවේ තෝ ලෙකිමි වෙනි පෙනට මන නගා දින් බෝල ගෝලරිය කර උන් කුන්තරිය මි ෆාර් ජාම් මසේ කුරි ඇමරිකා කුන්තරිය බෝල දිෆා කුරි වර රංගල නගා දින් බෝල ගෝලරිය තරෙන් ලෙකි ජාම් මසේ කුරි එන්න මෙසේ පොර කුරින් ඔති ඇමරිකා කුන්තරිය වෙට්ටිං ඔෆ් බෝල දිෆා කුරි කුරිය නගා දිම්බෝල ජහජෝ පාරි දෙ ඇමරිකා කුන්ත්‍රිය ඕල ඉෆා කුරි කෝනර කබේර වෙනුනේ ඔස්ට්‍රේලියා ලිබේ ෆෝර්තම කෝන මැච් ගේ දෙවන කෝන 22 මිනිට් කුලේ ඉෆා ඇමරිකා එක ඔස්ට්‍රේලියා කලා ගෙන ඔස්ට්‍රේලියාගේ කෝනර නගා දෙනි ඇමරිකාගේ ඔස්ට්‍රේලියාගේ හකුළුන් තෙරින් තිබිර ඇමරිකාගේ කෙත්තේ හැකුළුන් තෙරින් නගා දෙන බෝල පෙනටි එක තෙරින් ඔස්ට්‍රේලියා කුන් තෙරින් බෝල කුරිය ෆොනවා දෙ බෝල ගෝල් ගාර මතින් දෙ ගොත ගොස් මෙදී ඒ බේර අනිකස් කෝනර ඔස්ට්‍රේලියා ලිබේ දෙවන කෝනර මැච් එක තිබුණා නම් සොප්තාර් කුරිය ෆොනවා දෙ බෝල කාර්ය කුන් තෙරින් ජීව ගෝල් ගාර මතින් බේර විකෝනර ඔස්ට්‍රේලියා ලිබේ දෙවන කෝනර ඇමරිකාව තේ කෝනර ලිය මැච් වෙයි තිම්බන කෝනර මේ නගා දිම්බෝල පෙනල්ටි ඇතර බෝල පෙනල්ටි තම කුරිමස් රෙෆරි කරේට ෆැමිලිය ආයතන උන්තරේ නොටි ෆාල් කොෆ ඔස්ට්‍රේලියා කුන්තරිය පෙනල්ටි ද මිහාර සම්බෝධ ෆුර්සත් දී මොටි හයිඩ්‍රේෂන් බ්‍රේක් එක මෙචුගේ 26 මිනිට්ටු එහාර මොටි ෆොර්ත මහාෆු 26 මිනිට්ටු කුලේ ෆවර් ඇමරිකන් මේ වැනි ලඩ ජාෆ් මේකා ලඩ ජාෆ් වැනි මිනාස් දිහවන මිනිත්තරේ සතාර නම්බර් තිල්මක් අද කුළුමක් බදාලාරෝ
ගොඩ ආගමන ෆාහන් කරන්නේ මැච් ඩොමිනේට් කරන කුලයට ඇමරිකා බර ෆාස්ට් ක්‍රමයේ අධේ කිතුර ලෝ බෝල් එක ලෑගෙන කුලේ කාමර ෆාහන් කරේ ඒ කිතුර අනේ මේ ඕස්ට්‍රේලියා ටීම බදාදර ඕස්ට්‍රේලියා ටීම මාරනෝ අමදතක ඩිෆෙන්ඩර්ස් දෙන්නේ එමේ කුරිය නගා දින් බෝරස් කොදි බෝල බෝල් දෙරිය ඇතරේ ඒ වරුගේ අධි බෝලේ විසින් නොත හමලා විස් අනමන ඕස්ට්‍රේලියාගේ ටීම අධි ෆිනිෆේනෝයි ඒ ඇමරිකා ගෑගෙනක අබතු කා ගොතක ගිනේර බෝල මීහුලෙන් ඔස්ට්‍රේලියා ආතරේ ඇමරිකා ජී ෆුර්ත මදඩු වර නසීබ් දෙරකොත්තිය කුරිය හුරස්කොත්ති විහි නම්බර කෝන්තරිය මෙලොගන් කුරිය හුරස්කොත්ති බෝල පෙනල්ටරිය ඇතරේ ගෝල් දෙරිය ඇතරේ ගුරි ඔස්ට්‍රේලියා කෝන්තරිය දිෆා කර ෆාතන කෝන්තරියගේ කාශිමති ලිජීව බෑකොර ගෝල් කාශිමති ලිජීව බෑගෝලින් හෙන්නමස් මොකොත් ගෝල් ගුණානි හම ජා ගෝල් තරියා බා උන්කෝ මෑකේ චිල්බන්ගේ ගෝල එතුවා මෙහර දෙටීම කුරුතරින් ෆෙම්බෝදන් අස් තිබි බෙන්චකාර මනකුල්ලෑගේ තිබේ රාමගතික එජක්ෂන්ලා කෝච හාස්සක කෝච දෙටීම කුරුතර සරවා දෙචා දේත ආමන පෙරගෙන්දක් මිරේ කුර දෙටීම බදාලෑර් දෙටීම සති මිසා බං ඇරුව තිම් පයිට ඇකවුමෑකි හිතුර කුරිය දීම තුම ටීම ගොස් මිමිචුම්ස් මොරෝ මරම් මහින්වා ඇමරිකා කුළුම බදාලර් මදන්න ඇමරිකා වර නවල අදි මේ මුබාරාතු ෆුර්තව මෙතික සමය කුළුම් පහ කොල්ල නවමට දිය ආවට සුත්තමච හතරලක එදඬු අනේ මිනිච්චස් ෆරහාගේ හව දිහවර මිනිත්තරේක මොනස්කෝප සම්මානි දෙටිම කුරුතරෙස් මියාරෝ ප්‍රශ්නකට ගන්න තේතුරි ලයිෆ් සබ්ස් මේට ගාප් නොති ෆුතමාස් දිහව මිනිත්තරේ ජී දඬයකි එක සමහ පොරිලු නොති ඇමරිකා ගෝල් කුරුමති ලී ෆෙ ජොන් කුරිය ෆොන්වාදනි කීපර් කුරිය ෆොන්වාලර් ඇමරිකා දෙපින්තර අනිතිබ පෙනල්ටිරි ඇතිලේ දෙෆ්‍රාතු මඩකොල්ල ඒරිය බේර වඩියර දෙෆ්‍රාතු ඔස්ට්‍රේලියා දෙපින්තර මඩකොල්ල අබ්සිබ කීපර් කුරිය ෆොන්වාල් බල මෙදර හොරස් කොංගස් ඔස්ට්‍රේලියා ආෆ්ටර් ශිලා කුන්චි නත්තා කුරිය ෆොන්වාල් බල ඇමරිකා ආෆ්ටර් මෙදර කැරි ඔස්ට්‍රේලියා කුන්චි වෙට්ටික වජස්සාල බෝල ගනස් බෝල බේර වකුරිය ඇමරිකා කුන්චි ඇත්ලි අත්තා තංගල ෆහතුන් ඇඩම්ස් දිම්බෝල ඇඩම්ස් ෆහත් මෙතරේ හරි කුන්චි ඇදී ෆෙන සංසා කරතරේ දිම්බෝල කොන්ට්‍රා කොල්ල මැක්කෙනි අත්ලා ෆානිෆරා තරමතින් දිම්බෝල අත්යන් මඩමඩ කුරිය අත් මෙතර ඔහරස් කුරිය දීෆි රොබින්සන් කුරිය දිම්බල පෙනට දිමන අත්යන් කුරිය දර ඒරිය ත්‍රි තින් කුන්චි ගේ වදේ අපේ නගා දිම්බෝල ගෝල් දිරියගේ කාරින් අස් පෙනල්ටි රියගේ හරිමත් නට ගෝල් ගර්මතින් ආවට අස් දී බේර අශාවිස් මිනිට් කුලේ ෆෘතමාෆු එක සමකෝ යුවෙල්ස් ඇමරිකා කුරිය ගෝල් කුරුමති ලීෆ ජොන් ඔස්ට්‍රේලියා ෆ්‍රී කරගෙන ෆමලා ගෝල් එරියා ගෑගෙන මෙදවරේ අරිමතික බාබ්වා ඔස්ට්‍රේලියා කීපර් කුරිය ෆොනල් බල මෙදර හොරස් කොංගස් ඇමරිකා හාෆ් තෙන සෙන්සර් කාද බල ෆෙනල් ජෝ හාෆ් මෙදා හසබ් ඇමරිකා කුන්ත්‍රි දිෆා කුරිය ෆොනල් ඔස්ට්‍රේලියා කුන්ත්‍රි බල ෆොනල් බල ඇමරිකා කුන්ත්‍රි බල අනිකස් ඔස්ට්‍රේලියා කුන්ත්‍රි බල ෆොනල් බල ඇමරිකා සෙන්සර් කාද බල ඇමරිකා කුන්ත්‍රි බල කුරිය ෆොනල් ඉඩම්ස් අප්තා ෆහත් දි බල හාෆ් ගේ මෙදින් හා හසබ් මෙතරේ බෝල අත්ලා ගේ මඩබෝ ඇමරිකා හාෆ් තෙන කුරිය මියන සෙන්සර් කල් කුලා දි මාල ඉඩම්ස් ජස්සාලි මෙක්කෙනිය මෙක්කෙනි අරිමතින් දිම්බෝල රීම් සක්ලා සිංසකල් කෑරි මොල් මනුව කුරි ජෙලා මෙදවර සිංසකල් කෑරි දිම්බෝල USA කුළුත්තරි අත්ලා පහතු අනි කැසටීම කුළුත්‍රික හාෆ් තරේක පහතක් කුළවම් යන්නනි රිචර්ඩ්ස් බෝල අත්යන් හාෆ් තරේ සිංසකල් නොක කෑරි කුරියන් රීම්ස අරිමතින් දීපි රොබින්ස කුරිය ෆොනවාල් බෝල හාෆ් මෙදවර මෙතන ගැ කැරින් අරිමතින් දිම්බෝල අත්යන් කුරිය දෙවත මොලේ මෙක්කෙනි අත කුරුමතින් කුරුතේ නට්වා කුරිය නගා දෙන් ඔලේ ෆාතු කුරු කුරුතේ ජස්සාලි අරිමතින් ගැ කැරින් එවර ෆාත සෙන්සක දිමා දිම්බෝල සෙන්සක ලතරෙන් ඇමරිකා කුරුතේ ඔස්ට්‍රේලියා හාෆ් තරෙන් එන සත්ලා අරිමතින් දීපි දෙ නම්බර් කුරුතේ ඩෙස්ට් අත
ශ්‍රී ලංකාවේ නට්ටුවත් අංකල ෆාතුන් දිඹුල අත්යන් කුරිය දෙවත ෆ්‍රීමන් ගොස් කුරිය ෆොනවාල මසේක ෆුට්බෝල ෆාතුන් මිලිබුණියක් කිය සෙන්සකට එඩම්ස් ඇමරිකා කුන්ත්‍රි එඩම්ස් එඩම්ස් ජසාලි කෙනිය එඩාරම තියුරු කුන්ත්‍රිය එක කිය සෙන්සකට කරේ ෆාතුන් දිඹුල කොන්ට්‍රෝල් කළා රිචඩ්සන් Richards number 5 against the ball back on 5 with the America half to remember one player with sense of the middle back carry Korea for all the ball before Australia penalty a Canada Dimado Australia country defense football area Dimado for country a ball keeper the area 3 the same Korea has goal the goal got him to goes corner cup here America libe Dimado corner match ke 4 wala corner me ಕೋರನೋಗಾದೆ ಮೇದಲಿಂ ಫಾರ್ ಸ್ಟೀಲ್ ಮನ್ ಕಿಮನ್ ಕೋರನೋಗಾದರ್ ಗೋಲ್ದರ್ ಅತ್ರೆ ಕುಜೆ ಗೋಲ್ದರ್ ರಂಗಮತ ದಿಕೋತ್ರೆ ಪೆನಲ್ಟಿ ರತ್ರೆ ಬ್ಯಾಕರಕ ಫಸ್ಟ್ ಪುಲ್ತ್ರೆ ಮರಮೆ ತಿಬಿಕ ಅನನ್ನ ನಿಯೋಗತ ಫತ್ರಿ ಫಸ್ಟ್ ಪುಲ್ತ್ರೆ ಬೈ ಫಾರ್ ಏರಿಯಾ ತ್ರೆ ವನ್ನ ಕುತ್ರೆ ಇನರ್ಸ್ ಫಾರ್ಮಸ್ ವದೆ ಕುತ್ರೆ ಕ ಬೈ ಕುತ್ರೆ ಏರಿಯಾ ತ್ರೆ ನಿಕ್ಮೆನ್ ಪೆನಲ್ಟಿ ರಿಯ ಕ್ಯಾರ್ ಹೊರ ಇತ್ರಿ ಮಿಹಾರ್ ತ್ರೆ ಹಕೋತ್ರೆ ಮಿಹಾರ್ ಡಿ ಏರಿಯಾ ತ್ರೆ ಗ ಬುರಿ ಮಡಕೊಲ್ಲ ಎಡಮ್ ಸಿಸ್ ಕುರಿ ನಗಾದಿ ಬೋಳ ಪೆನಲ್ಟಿ ರಿಯ ತ್ರೆ ಮಿ ಫಾರ್ ಬೋಲ್ ಕುರಿ ಫಲ ಬಳ ಏರಿಯಾ ಬೇರ್ ಪೆನಲ್ಟಿ ರಿಯ ದಿಮಾಲು ಅರಿಮತಿ ಬೋಳ ಕೊಂಚರ ಕೊಲ್ಲ ಫ್ರೀ ಮನ್ ಹೆಣಸ್ ಬೋಳ ದೇವತ ಗೋಷ್ಠಿ ಪೆನಲ್ಟಿ ರಿಯ ದಿಮಾಲು ಬೇರೆ ಆಸ್ಟ್ರೇಲಿಯಾ ಕೊಂಚರ ತಿರಿಯಸ್ ಮೇಟ್ ಕುಳಿವಿಚ್ಚೆ ಫುರ್ತ ಮಾಫ್ ತಿರಿಯಸ್ ಮೇಟ್ ಕುಳಿಫ ಅಮೆರಿಕಾಕ್ಕೆ ಆಸ್ಟ್ರೇಲಿಯಾ ಅಮೆರಿಕಾಗೆ ಎಲ್ಲೂ ಫಹತು ಫ್ರೀಮನ್ ಎಲ್ಲಿ ಬೋಳ ಹಾಫ್ ಮೆದಾಸ್ ಎಡಮ್ ಅತ್ಲಾ ಸಂಸಾಗತ್ತರೆ ಕುಳಿತರೆ ಎಣಬೋಳ ಅರಿಮಚಕ ಜಿಲ್ಲಾ ರೀಮ್ ಕುರಿಯ ಗೋಸ್ದೀಫಿ ಎತನು ರಿಚರ್ಡ್ಸ್ ರಿಚರ್ಡ್ಸ್ ಕುರಿಯ ದಿಂಬಳ ಹಾಫ್ ಮೆದಾಸ್ ಸಿನ್ಸಕ್ ಅದ್ಮಾರ್ ರಿಚರ್ಡ್ ದೀಫ್ ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ ತರೆ ಎಡಮ್ಸ್ ಅತ್ಲಾ ಸಿನ್ಸಕ್ ಕ್ಯಾರಿ ಮೆದ್ರಂ ವಫುರಸ್ಕೋ ಮಡಮಣ ಹಿಂಗಾಲ್ ಹಬೋಳ ಕೊಟ್ಟ ಮೋನಸ್ ಕುರಿಯ ವದಲಾಫ್ ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ಗೆ ಅರಿಮತಿ ದಿಂಬೋಳ ಸಿನ್ಸಕ್ ಅತ್ತರೆ ರಿಚರ್ಡ್ಸ್ ಅತ್ಲಾಫ್ ಅರಿಮತಿ ಕುರಿಯ ರೀಮ ರೀಮಣ ಫರಾತ್ ಅರಿಮತಿ ರಿಚರ್ಡ್ ಏನ್ ಹಾಫ್ ಮೆದಾಸ್ ಬೋಳ ಅತ್ಲಾ ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ ಪೆನಲ್ಟಿ ಕುರಿಯ ಫೋನ್ ಆಸ್ಟ್ರೇಲಿಯಾ ಪ್ರೊಜೆಕ್ಟ್ ಆಗಿ ಅಮೆರಿಕಾ ಕುಂತ್ರಿಯ ಬೋಳೆ ಫ್ಯಾನ್ ದಾವಣಕ್ಕೆ ನಿಫಾರ್ ಮತ್ತು ಆಸ್ಟ್ರೇಲಿಯಾ ಕುಂತ್ರಿಯ ಫಾಲ್ ಆಸ್ಟ್ರೇಲಿಯಾಗೆ ಸಿರ್ಕಟ್ಟಿ ಅಮೆರಿಕಾ ಕುಂತ್ರಿಯ ವೆಸ್ಸೈ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಂತ್ರಿಯ ಜಾರ್ಜಿಗೆ ಸಿಫಾರ್ ಟಾಫ್ ಏನೇನು ಸಲಗೊಂಡಿವನೇ ಎತ್ತ ರೆಫ್ರಿ ಅನ್ನು ಫೆನಿ ಫಹ ಕಟಿ ಕುಡಿ ಫಾವು ತಿರೀಸ್ ಡೆಮಿನೆಟ್ ಕೊಳೆ ಮಿಹಾರ್ ಮತಿ ಫುರ್ತ ಮಾಫು ಎಲ್ಲಂಡ್ ಸುಂದರ್ಣ ಮತಿ ಅಮೆರಿಕಾ ಕುರಿ ಹಾಫ್ಗೆ ಮೆದಿಂಗ್ ಹಾಸ ಮೆತ್ತರವರು ಅರ್ಮತಿ ಲೀಫ್ ಎಜ್ಜೊಮೆ ಅಮೆರಿಕಾ ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ ತರೆ ಕುರಿಯ ಫೋನ್ ಗೊಸ್ಮೇರಿ ರೋಬಿನ್ಸನ್ ಕುರಿಯ ಫೋನ್ ಬಳ ಪೆನಲ್ಟಿ ತೆಂಗೋಲ್ ದರಿಯ ರೋಗ ಮತಿ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಂತ್ರಿ ಬೋಲ್ ಕುರಿಯ ಫೋನ್ ವಾಲಿ ಏ ಕುರಿ ಅಮೆರಿಕಾ ಕುಂತ್ರಿ ಮತಿ ಪೆನಲ್ಟಿ ತರೆ ಫೌಲ್ ಎಸ್ಕೊಫ್ ಲೀಫ್ ಎಜ್ಜೊಮ್ ಆಸ್ಟ್ರೇಲಿಯಾ ಆಸ್ಟ್ರೇಲಿಯಾ ಪೆನಲ್ಟಿ ಇರುತ್ತೆ ಲೀಫ್ ಎಜ್ಜೊಮ್ ಕುರಿಯ ಫೋನ್ ವಾಲಿ ಆಸ್ಟ್ರೇಲಿಯಾಗೆ ಪ್ರಥಮ ಹಾಫ್ ಮಿಹಾರ್ ಮತಿ ತಿರೀಸ್ ದೆಮೇಡ್ಕೊಂಡು ತಿರೀಸ್ ತಿಮ್ಮೇಡ್ಕೊಂಡು ಫುರಿ ಹಮ ಮಣಿ ಮಿಹಾಫ್ಗೆ ದಿಹವರ ಮಿಡ್ತರೇಗ ಅಮೆರಿಕಾಗೆ ಟಿಲ್ಮನ್ ಜಹಾದಿ ಲಡಾಕಿ ಎಲ್ಲರೂ ಸುಂದರ ಕುರಿ ಮತಿ ಕುರಿಯ ಫೋನ್ ವಾಲಿ ಬೋಲ ಸೆನ್ಸಕ್ ಅದ್ಮ ಅಮೆರಿಕಾ ಹಾಫ್ ತೈಮ್ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತರಿ ಬೋಲ್ ಕುರಿಯ ಫೋನ್ ವಾಲಿ ಅರಾಣೆ ಕುಳಿತರಿ ಆಮುಗತಕ್ಕೆ ಹಿಂದೆ ಬೋಲ್ ತಗೊಂಡು ಫಾಕುರೆ ಎಟೇಕಿನ್ನ ಅರಾಣೆ ಫೋರ್ಡೆ ಮಾವುಡಕ ಕುರಿಯ ನಾಳೆ ಉನ್ನತನೇ ಆರಂಭ ಕಂಡು ಫೆಂಡ್ ಹೆಂಕೋ ಮ್ಯಾಕಿ ಕುರಿ ಅಲ್ಲಾದೆ ಬೋಳತ್ತ ಗಿರಫಾರು ಅಮೆರಿಕಾ ಕುಳಿತರಿ ಅತ್ಲಾಫ್ ದಿಫಾ ಕುರಣಿ ನೋತ ಕುರಿಯ ಫೋನ್ ವಾಲನಿ ಕುಳಮುತ್ತರೆ ಬೇರೆ ಫೆ ಬೋಳ ಎಲ್ಲಡಿ ಆಸ್ಟ್ರೇಲಿಯಾ ಅಮೆರಿಕಾ ಕುಳಿತರಿ ಅಥವಾ ಬೇರೆ ಬೋಳ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತರಿ ಎಲ್ಲಡಿ ಅಮೆರಿಕಾ ಹಾಫ್ ತರೆ ಎಲ್ಲಿ ಬೋಳ ಮೆದ್ರ ಹಾಕೆ ಬ್ಯಾಕ್ ಒಳ ಫಾತ್ ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ ತರೆ ಕುಳಿತರಿ ಏನು ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ ತರೆ ಫಾತ್ ದಿಂಬೋಳ ಅನುಸರತ್ ಅನುಮತಿ ಕೊಂಡ್ರೆ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತರಿ ಕೊಡೋಕೆ ತಂಕೊಳ ಫಾತ್ ಜೇಲಾ ಫೆತ್ರಿ ಬದಿಗೆ ಕುರಿಯ ಮೇಣಿ ಸಿರಿಕಾಟ್ ಅತ್ತ ಮೆದ್ರ ಕರೆ ಕುಳಿ ಜಿಸ್ಬೋಳ ಬಾರ್ ಬಜ್ಜಿ ವೆಟ್ಟಿಗೆ ಫೆಟ್ರಿ ಕುಳಿತರಿ ದಿಫಾ ಕೂಡ ಹಾಕಿ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತರಿ ಅತ್ತ ಫಾತ್ ದೀಫಿ ಹಾಫ್ಗೆ ಮೆದ್ರ ಕರೆ ದಿಂಬಳ ಹಾಫ್ಗೆ ಮೆದ ಸಾಬ್ ಕುರಿಯ ದೇವತ್ತರೆ ಫಾರ್ ಮತ್ತು ಫಾಲ್ ಫಾನ್ ಕಾಲಿಸ್ ಇದನ್ನು ಬೋಳೆ ಫ್ಯಾನ್ ಬೆಸ್ಟ್ ದಾಂಗಳು ಮೊತ್ತರೆ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತರೆ ಫಾಲ್ ಮರ ಫಾಲ್ ಸ್ಕಿನ ಕೊಮ್ಮೆ ಫೆಂಡ್ ನನಗೆ ಮೆಚ್ಚುವ ಮಿಹಾತನ ವಾಣಿ ಅದೇ ಇಂದು ಕಾರ್ ದಕ್ಕ ಆಸ್ಟ್ರೇಲಿಯಾ ತಿನ್ ನಂಬರ್ ಸಿರ್ಕಾಟಿಯ ದಕ್ಕ ಅಮೆರಿಕಾ ಕುಳಿತರೆ ಬೋಳ ಕುರಿಯ ಫೋನ್ ಎತ್ತರೆ ಎಡಮ್ಸ್ ಅನಿಫರಾತ್ ಅನುಮತಿ ಕುಳಿಯ ದಿಮಾ ರಿಚರ್ಸ್ ದಾ ಮೆದಾಸ ಮಡಕೊಲ್ಲ ಸಿನ್ಸಕ ದಿಮಾ ಫಾತ್ ದಿಂಬೋಳ ಆಸ್ಟ್ರೇಲಿಯಾ ಹಾಫ್ ತರೆ ಕುರಿಯ ಗಣಕ ಎಡಮ್ಸ್ ಎಡಮ್ಸ್ ಅನುಮತಿ ಸಿನ್ಸಕ ಕೂಡ ದಿಮಾ ಮೊದಲು ತಂಕೊಳ ಕುರಿಯ ಕ್ಯಾರಿ ಜಸ್ಸಾಲಿ ಕುಳಿತರೆ ಗಣಕ ಎಡಮ್ಸ್
കൂടിയ ഫ്രീമൺ ഫ്രീമൺ അൻഫ്രാത്ത് അനുമതി ഡെസ്റ്റ് ദീപ് ഡെസ്റ്റ് കുടുംബത്തിൽ കൂടി ഓസ്ട്രേലിയ കുടുംബത്തിൽ നട്ട ബോൾ അത്താൻ കൂടിയ കുറച്ച് ഫാത്തി അമൃതാഫിയൻ ദിക്കുണത്തിൽ തിങ്കുന്നതിനകത്ത് ഫുണ്ണാകുട്ടം കൂടി ഫാത്തി തിമ്പോൾ ആ നമ്പർ കൊടുത്തിരിക്കുക മെക്കനിയ മെക്കനി കുറിയ എത്രയും തിമ്പോൾ അത്ര സിംസ കൊടുക്കാനും ഫാദർ തിമ്പോൾ അതിൻ്റെ റിച്ചർഡ് സത്താഫ് അൻഫ്രാത്ത് അനുമതി ദിവ്യ അതിനെ കുറിയൻ ഹാഫ് മെദ്ര പെനൽറ്റിയെ ക്യാരി ബോൾ അതിലെ വി നമ്പർ ബേദോഗിൻ കുറിയൻ ബിക്കോസ് പെനൽറ്റി അതുമായില്ല നഗാദിനി ക്യാരി ബോൾ ഓസ്ട്രേലിയ ഇറ്റാലിയാനോ നട്ടാണ് ഫാത്തങ്ങ പ്രതാ തങ്ങളെ ഫാത്ത് ഏരിയ കാതുമാർ കൊടുത്തിരിക്കുക ഫാത്തും ദിവ്യ സത്താര നമ്പർ തീരുമാനം തീരുമാനം ഏവർ ഫാത്തും ദിവോ റിച്ചർഡ്സൺ അത്താ തങ്ങളെ എത്രയും കണക്ക് റിച്ചർഡ്സൺ മെദിനി സിംസാക്കൾ കുളാദിമാലും ഫ്രീമൻ അണിക്ക റിച്ചർഡ്സൺ അനിഫാത്ത് അനുമതി ആ മെദോടെ പെനൽറ്റിയാക്കിയാലും ബുളക്കോൺട്രോ കൊല്ലാൻ കുറിയൻ എത്രയും വധിഫ ടീൽമൻ കുറിയ ഫ്ലോ പെനൽറ്റി എത്രയും അമേരിക്ക കുറിച്ച് ബുളക്കോൺട്രോ ഏരിയ ബേരണിക്കുന്ന ബോള ഫാത്തി എമുറില്ലാഫ് ഡിഫാർ എമുറില്ലാ ബോളക്കോൺട്രോ ഓസ്ട്രേലിയ കുറിയ ബോൾ ഡിഫാർ പെനൽറ്റി ബേർക്കുള്ള ലീഫിംഗ് എല്ലാം എല്ലാം ഹാഫ് മെദാസ് അവർ കുറിച്ച് അതിമ്പോൾ പെനൽറ്റി ഇത്ര നഗാ അതിമ്പോൾ ഗോൾ പെനൽറ്റി അടങ്ങും മാറ്റി ഓസ്ട്രേലിയ കുളത്തിന് ദിഫാക്ക് ബോൾ പെനൽറ്റി അതിമാലും അമേരിക്ക കുളത്തിലും അത്ത കുടിയ ടീം രണ്ട് നമ്പർ കുളത്തിൽ മെക്കനിയ മെക്കനെ കുറിയ ഫോളിയ ബോൾ കുളത്തിലെ പേര് വെല്ലി ബോൾ അമേരിക്ക കുളത്തിൽ ഹാഫ് മെദാസ് ഓസ്ട്രേലിയ ഹാഫ് തരെ ഗിനിയർ ഹാഫ് ബോൾ മികം കുഴണി അമേരിക്ക കുളത്തിലെയും മെച്ച് കൊണ്ടുപോകും കുളത്താണ് ഫ്രണ്ടിനെ അരുപത്തി രോഗാക്കി ആരും ബോൾ മണമണ കുറിയ പെനൽറ്റി കുളിത്തിരി നഗാദേവത്തമ്മ ഏരിയ അത്രയും അപ്പത്തി തിങ് കുളിത്തിരി എന്നെ ഓസ്ട്രേലിയ കുളിത്തിരി ബോൾ അത്താ പരമത്തി ജില്ല പരമത്തി റോഗാക്കാരോട് കുറിയ ഫോൺ ബോൾ സാർ കാരി കുളിത്തേക്കാരി ജീവ ദൈവത്തെ പേര് ഓസ്ട്രേലിയക്ക് എല്ലാം നമുക്ക് പെനൽറ്റി അതിമാലും അരുപത്തി തിരി സമിനറ്റ് കൂടെ വിജ്ജ പുറത്ത് മാഫും അമേരിക്കയാക്കി ഓസ്ട്രേലിയക്ക് നിർമ്മിച്ചു ലീഫെങ്കിലും ഇറ്റാലിയാനോ എല്ലി ബോളം മെദുറോ ക്യാരി കുറിയ ഫോണോ അത് പോലെ അത്ലിയ ഫണിക്കാസ് അമേരിക്ക കുളത്തിനെ ഓസ്ട്രേലിയ ഹാഫ്തൻ അത്ര കുറിയ ഫോണോ പോലെ ഓസ്ട്രേലിയ കുളത്തിന് അത്ത മെദുത്തിനെയും കുറിയ ദീപി ബോസ് ബോസ് ബോൾ അനുമത്തെ ജയിലിനെ ബൈരമോ കുറി അനുമത്തി രോഗ അക്കാരി ബോൾ കൊണ്ടോ കൊല്ലെ ടീം കുളിത്തിരിക്കാൻ കുറിയ ഫോണോ അത് പോലെ അനക്ക ഫഹദ ദീപ് ഫഹദ ദീപ് ബോൾ കുറിയ ജസ്സാൽ എന്നെ മെദുറോ ക്യാരി അമേരിക്ക കുളത്തിനെ കണക്ക സത്ലാഫി ഫ്രീമൺ അത്താഫ് മാബോട് ഫഹാത്ത് സെൻസ് കുളാദിമ ഫഹാത്ത് ഒരു കുളത്തിരി അമേരിക്ക ഹാഫ് തന്നെ എന്നെ കുറിയ അനുമതി ദീപ് ബോള ഓസ്ട്രേലിയ ഹാഫ് തരേ ഹാ മെദാസ് അമേരിക്ക കുളത്തിരി ഫാത്രം വറടിച്ച തൂക്കത്തിൽ ബോൾ ഡേരിയ തരേ വണ്ണിനെ കുളിത്തിരിക്കൽ ദീഫി എനിക്ക് ബോൾ കൊണ്ടോ കൊല്ലാഫ ബെലോഗിൻ അത്താഫ് ഡീഫി ഡെസ്റ്റ് പെനൽറ്റി ആദ്യം ആദ്യം ബോൾ പെനൽറ്റി പെൺകാരെ ഒരു അമേരിക്ക കുളത്തിരി പോലും കുറിയ ഫോണോ മസേക്കൾ മാറങ്ങൾ ഫോണോ കൊത്തുന്നു ഓസ്ട്രേലിയ കുളത്തിരി ഡിഫാർ ബോൾ പെനൽറ്റി അരുമതി മെയിൻ പെനൽറ്റി ആദ്യം അത് പേരെ കൊല്ലി ഓസ്ട്രേലിയ അമേരിക്ക ലീഫിങ് എല്ലുമേ മുഹമ്മദ് മുണി ഡിഫൻസ് കുളേത്താണ് ഫെണ്ണനെയാവും ഓസ്ട്രേലിയ കുളത്തിരി മുണി ഡിഫൻസ് അമ്മി കുളേ വരം മധുഫാരക്ക് ബോൾ ലിബേ ലിബേ ബോളെ സ്മാരങ്ങളൊക്കെ പാസ് കൊല്ലാൻ കുളിവേത്തന ഫെണിക്കനെ ബേറുവി എല്ലുദ്ദേഹമൂർത്തി ഓസ്ട്രേലിയ പിന്നെ ഫാത്തോടെ ദിഫാ കുറിയ ഫോണോ മെദുവ ക്യാരി സെൻസർ അരുമത്തി ഫെണോ അമേരിക്ക കുളത്തിരി പോലും കുറിയ ഫോണോ ഹാഫ് മെദവ് കുറുത്തം കൂടെ പെനൽറ്റിയെ ക്യാരി അരുമത്തി രോഗാ ക്യാരി അമേരിക്ക കുളത്തിരി ജഹജോ കാരി ഓസ്ട്രേലിയ കുളത്തിരി ഫാവും ഓസ്ട്രേലിയ കുളത്തിരി സ്വത്തി വെട്ടിഫ അമേരിക്ക കുളത്തിരി സ്വത്തി വെട്ടിഫ ഈ കുളത്തിരിക്ക് സ്ഥലവും അത് ജേഴ്സി നമ്പർ എന്നുവെച്ചാൽ അത് പുറത്തും ഹാഫും ഞാൻ തിരി സമയത്ത് കുളേ മൊത്തി അമേരിക്കയ്ക്ക് ഓസ്ട്രേലിയ കല്ലാൻ കോച്ച് കോച്ച് മിഹാർ കുമ്മസൂരക്ക അമേരിക്ക കോച്ച് കുളത്തിരി ഫെമ്പോന്തി ഉമാക്കി വാഹക ദക്കാലായിരുന്നു ദിസ് വെട്ടി ഫൈവ് കുളത്തിരി ഫറുവ അദ്ദേഹത്തിൽ കുളം കൂടെ പോകും മടുജയിലായ മാത്രം ഓസ്ട്രേലിയയ്ക്ക് ബെഞ്ച് കയറി എത്തിയ ഓസ്ട്രേലിയ കുളത്തിരി കോച്ച് ഇർഷാ അദ്ദേഹത്തിനാണ് മേഡം മെച്ചു സത്താറ നമ്പർ ടീൽമൺ പെനൽറ്റിയിലെത്തിന പുരസ്കൃതിമ്പോൾ ഗോൾരേക്കാരൻ പൂർത്തിയാകെ ഫാഗ് ജെയ്ഫ ഗോല പണി അതിന് ശുദ്ധമല്ലാണ്ട് ജഹാഫ് പണി അമേരിക്ക ബിഹാറോടുമ്പോൾ ഫ്രണ്ടിന് സപ്പോർട്ടറോ അതിവസ് ഫ്രീമണ്ണ ഫർവാദിനെ തെരുവല്ലാഫിറ്റിത്തരെങ്കിൽ തെരുവല്ലാഫ് ഹീവാത്തുജ്ജേനെ കുഴഞ്ഞ
ಹಿಲ್ಲಲ್ವಾ ದೇವಸ್ ಇಲ್ಲ ಕಾರಿಗೋಡಿ ಐತ್ರಿ ಕೊಡುಗ ಜಾಲ ರೆಫ್ರಿ ಸರ್ ವಾ ದಕ್ಕ ಅರುಣ ಹೀವಣಿ ಯಹಣಿ ಮಿಹಾರ ಮಸ್ಸಲೆ ಡೆಂಗೆ ರಂಗಳು ಹೀವಣಿ ಅಹಲಾಗುತ್ತು ಅದಿವಸ ಫ್ರೀಮನ್ ಪೂರಿ ಮಾಡಿಕೊಳ್ಳಾಗೆ ರೆಫ್ರಿ ವಾದ ಕಾಲದಲ್ಲಿ ರೈತರಿಂದ ಸಾಳಿಸ್ ಮೇಟ್ ಹಿಂಗ ಹಾಫ್ ಮೋತಿ ಫುರ್ತ ಮಹಾಫ್ ಎಲ್ಲ ಸುಳ್ಳನ್ನು ಅಮೆರಿಕಾ ಮೋತಿ ಕುರಿ ರೈತರ ಸ್ಥಳ ಫ್ಯಾಬಮ್ ಇದ್ದಾನೆ ಈ ಫ್ರೀಮಣ್ಣ ಫರ್ವಾದಿನ ಮಫಾವ ಯಾಕಂಡಕ ದಿಮೇಟ್ ಅವರೇ ಗಿನೇರು ಇಂಜರಿ ಟೈಮ್ ಅದನ್ನು ಹಿಂಗಜ್ಜೆ ಫರ್ವಾದಿನ ಮಿಹಾಫ್ಗೆ ಎತ್ತಿರು ತಂಕೊಳ್ಳೆ ಗಿನವಾಣಕವಲ್ಲ ಸಾಕು ರೆಫ್ರಿ ಬೋಳ ಎಫ್ ಎಮ್ ಮೇಲೆ ಅಳವಣೆ ಕುಳು ಹುಟ್ಟಾದ ಹೆಂಗಿಸಾ ಬೋಳ ಒಟ್ಟಾಲ ತಯಾರಕ್ಕಮ್ಮ ಬೋಡಲ್ಲ ಸಾಕ್ರೆ ಕುಳು ಹುಟ್ಟಾದ ಹೆಂಗಿಸಾವ ರೆಫ್ರಿ ಕರೆಯಣ ಫುಮ್ಮೆಲ್ಲ ಬೋಳ ಒಟ್ಟಾಲ ಎಫ್ ಎಮ್ ಕಾ ಕುಳಿತೀನಿ ಬ್ಯಾಕ್ ಒಳ ಫಹಾತು ಅವ್ರಿಗೆ ಕುಳಿತೀರಿ ಅಂಬಿದ್ದೀನಿ ಸಿನ್ಸಾಕ ದಿಮಾಲು ಅತ್ಲ ಫಣಫ್ರ ಅತ್ಲ ಅಂಬಿದ್ದೀನಿ ಸಿನ್ಸಾಕ ಕಾರ್ ಹಿಡ್ಕೊ ಕುಳಿತೀರಿ ಇನ್ನೊಬ್ಬ ಬೋಳ ಹತ್ತಿರ ಕುಳಿಯ ದೇವಳ ಫಣಕಸ್ ಮಡುಜಿಲ್ಲ ಸಿನ್ಸಾಕ ಕ್ಯಾರಿ ದಿಂಬೋಳ ಎಮ್ ಕಾ ಕುಳಿತೀನಿ ಅತ್ಲ ಫಾತ್ ಇಜ್ಜಿ ತಮ್ಮ ಫಾತ ರೊಬೀಸನ್ ಬ್ಯಾಕ್ ಒಳ ಫಾತ್ ಏರಿಯಾ ತಗೊಂಡು ಕೀಪರ್ ಅಂಬಿದ್ದೀನಿ ಕೀಪರ್ ಪೆನಲ್ಟಿ ಎತ್ತಿನ ಬೋಳ ಕೊಂಚ ಕೊಲ್ಲ ಅನಿಫ್ರ ಅನುಮತಿ ಕುರಿಯ ದಿಂಬೋಳ ಹತ್ತಿರ ಅಂಬಿದ್ದೀನಿ ಫ್ರೀಮನ್ ಫ್ರೀಮನ್ ಬೋಳ ಜಾಮ್ ತಿರುಗ ಕಾರಿದ್ದೆ ಕುಂಚ ದಿಂಬೋಳ ಬೇರು ಎಲ್ಲೂ ಅಮೆರಿಕಾ ಹಾಫ್ ತರ ಮೆದು ಹಾಕಿ ಆರಿದ್ದೆ ಫ್ರೀಮನ್ ಎಲ್ಲ ಎಲ್ಲಿ ಬೋಳ ರಿಚರ್ಡ್ಸ್ ಮೇತ್ರೆ ಅವ್ರಿಗೆ ಕುಂತಿ ರೀಮ ರೀಮ್ ಅತ್ಲಾಫ್ ಆಫ್ ಹೌಸ್ಫುಲ್ ಆಫ್ ಅನುಮತಿ ಹಾಕಿ ಅವ್ರಿಗೆ ಕುಂತಿ ಎದ್ದೀಫ್ ಅಮೆರಿಕಾ ಹಾಫ್ ತರ ಎಡ್ತಾನೆ ಕೊಡಿ ಎತ್ತರೆ ಕಣಕ್ಕೆ ಸ್ಟೀಲ್ ಮಣ್ಣು ತಿಮ್ಮ ಮೆದುರು ಹೊಡೆಸ್ಕೊಂಡು ಮತ್ತೆ ಮಂದಿ ಕುರಿಯ ಫೋನ್ ಆದಿ ಬೋಳ ಕೊಂಟ್ರ ಅನುಮತಿ ಕ್ಯಾರಿ ಅಮೆರಿಕಾ ಇದೆ ನಂಬರ್ ಡೆಸ್ಟ್ ಮತ್ತೆ ಆ ಪೆನಲ್ಟಿ ಅದು ಮಾಡ ಕುರಿಯ ಮೆಕ್ಕೆನಿಯ ಇನ್ನು ಕುರಿಮತಿಯ ಬೋಯ್ ಬರ್ಗಸ್ ಆಸ್ಟ್ರೇಲಿಯಾ ಕೊಡ್ತೀನಿ ನಟ್ಟು ಆಫ್ ಏರಿಯಾ ಕ್ಯಾರಿಂಗ್ ಪೆನಲ್ಟಿ ಕ್ಯಾರಿಂಗ್ ಫಾತ ಜೈಲ ಕುರಿಯ ದಿಂಬಳ ಏರಿಯಾ ಹತ್ತಿರ ಕೊಡ್ತೀನಿ ದಿಂಬಳ ಮರ್ಕಸ್ ದಿಫಾ ಫಾತ ಏರಿಯಾ ಬೇರೆ ಕೊಡ್ತೀನಿ ಮರ್ಕಸ್ ಬೋಳ ಹತ್ತಿರ ಕುರಿಯ ಮೆಕ್ಕೆನಿ ಹೊಸ ಏರಿಯಾ ಬೇರೆ ಫಿ ಐಡಮ್ಸ ಎಡಮ್ಸ್ ಮೇತ್ರ ಅನಿಫರ್ ಹತ್ತು ಅರಿಮತಿ ದಿಂಬೋಳ ಫ್ರೀ ಮಣ್ಣು ಕೊಂಡೋಗ ಹಂಗೆ ಸ್ಪೆನಲ್ಟಿ ಮಾಡಿ ಡೆಸ್ಟ್ ದೀಫ್ ಅರಿಮತಿ ಹೋಗ ವರಕ್ಕಾರಿ ಹೆಣ್ಣು ಸ್ಪೆನಲ್ಟಿ ಅದು ಮಾಡಲು ಹೆಣ್ಣು ಕುರಿಯ ದಿಂಬೋಳ ಹತ್ತೆ ಕುರಿಯ ದೇವರು ಮಣ್ಣು ಎಮ್ಮಿ ಕುಳಿತೀನಿ ಗೋಧಿ ಅದು ಮಾಡಲು ಕುರಿಯ ಫೋನ್ ಆಯಿತು ಡೆಸ್ಟ್ ಹಣಕ್ಕೆ ಅಲ್ಲಿ ಬಿಜೆಡಿ ಅಲ್ಲಿ ದಿಂಬೋಳ ಹೊಸಿಲ್ಲ ಕುಳಿತೀನಿ ದಿಫಾ ಕುರಿ ಏರಿಯಾ ಬೇರೆ ಹಣಕ್ಕೆ ಸ್ಪೋಳ ದಿವತ್ತು ಮಸೆ ಕುಳಿ ಎಮ್ಮಿ ಕುಳಿತೀರಿ ಸತ್ತಾರ ನಂಬರ್ ಕುಳಿತೀರಿ ಫಿಲ್ಮನ್ ಮತ್ತು ನಾವು ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತೀರಿ ಬೋಳ ಹೋಗಿ ಫಾರ್ ಮಾಡ್ತೀವಿ ಆಸ್ಟ್ರೇಲಿಯಾ ಕುಳಿತೀರಿ ಫಾಲ್ ಸಾಳಿಸ್ ದೆಮಿನೆಟ್ ಕುಳಿ ಇಫ್ ಮ್ಯಾರ್ ಮತ್ತು ಮತ್ತು ನಾವು ಸಾಲಿಸಿದ ಮೇಲೆ ಫ್ರೆಂಡ್ ಕೆಸ್ ಕೂಡ ಬರ್ತೀವಿ ಅಮೆರಿಕಾ ಅಮೆರಿಕಲ್ಲಿ ಇಫೆ ಜೆಹೋಮ್ ಪೆನಲ್ಟಿ ರೀ ಅದು ಮಾಲು ಅಷ್ಟಲ್ಲಿ ಹಾಫ್ ತೆರೆ ಕೂಡ ಫ್ರೀ ಫ್ರೀ ಕರೆಂಟ್ ಒಡಾಕಿ ಅಮೆರಿಕಾಗೆ ಜೆಹೋಮ್ ಕುರಿಯ ಫೋನ್ ಆದನಿ ರೋಬಿನ್ಸನ್ ಕುರಿಯ ಫೋನ್ ಡಿಯರಿ ಕಾರ್ಡ್ ಕುಳಿತೀನಿ ಕುಳಿದಾದ್ಮೇಲೆ ಫೋನ್ ಹಾಂಜಿ ಬಾಕಿ ಕುಳಿತೀನಿ ಯಾಕೆ ಗೋಲ್ ರೀ ಹತ್ತಿರ ಅಮೆರಿಕಾ ಕುಳಿತೀನಿ ಕುಳಿದು ಬಲೂನ್ ಕುರಿಯ ಫೋನ್ ವಾಲಿ ಹಾಫಿ ಕುರಿಯ ಫೋನ್ ವಾಲಿ ಗೋಲ್ ಕಣ ಫೋನ್ ವಾಲಿ ಆಫ್ ಸೈಡ್ ಹಾಳೋಣ ಬೋಡ ಲಫಾ ಕುರೆವೆಣ್ಣಿ ತಂಕೊಳ್ಳಿ ಕುರಿಯ ತೆಕ್ಕೊಳ್ತೀರಿ ಏರಿಯಾ ಹತ್ತಿರ ಯಾರು ಹತ್ತಿ ಬಿ ಲೈನ್ಸ್ ಮಾಡೋದಿದ್ದೆ ನಾ ಗ್ಯಾಫ್ ಆಫ್ ಸೈಡ್ ಕಮ ಬರೋ ನೀತ್ಕೊಂಡು ಡಿ ಏರಿಯಾ ಹತ್ತಿರ ಫಾತ್ ಕುರಿ ಕುಳಿತೀರಿ ಫ್ರೇಮಸ್ ಜಸ್ಟ್ ಅಲ್ಲಿ ಬೋಳು ಕುರಿಯ ಫೋನ್ ವಾಲಿ ಬರಬಾರ ಹತ್ತಿರ ಪ್ಲೇಟ್ ಕುಳಿತೀರಿ ಜೀಫಾ ರಿಪೋನ್ಸಿಗೆ ದಿಯ ಬೋಳ ಮತ್ತೆ ಮತ್ತೆ ಹಿಂಗೆ ಗೋಲ್ದಿರಿಯ ಕ್ಯಾರಿ ತಿಬಿ ಗೋಲ್ ದರಿಯ ತೆರೆ ಆಗಣಕ್ಕೆ ತಿಬಿ ದೆಕ್ಕುಳಿತೀರಿ ಅಮೆರಿಕಾಗೆ ಹತ್ತಿರ ಕುಳಿತೀರಿ ಬೋದು ಕುರಿಯ ಫೋನ್ ವಾಲಿ ಬೋಳ ಗೋಲ್ಗತ್ತಿರಿ ವ್ಯಂಗಿರು ಎಮ್ಮೆ ಕುರಿತೀವಿ ಆಫ್ ಸೈಡ್ ಕಮ ಗೋಲ್ ಕುರುಮತಿ ಲೀಫ್ ಎಜ್ ಆಸ್ಟ್ರೇಲಿಯಾ ಮಿಹಾನ್ ಸಾಳಿ ಸ್ಟಿಮಿನೇಟ್ ಕುಳಿ ವಿಜಯ ಫುರ್ತು ಮಾಫ್ ಅಮೆರಿಕಾ ಆಯ್ಕೆ ಆಸ್ಟ್ರೇಲಿಯಾ ಕಲಾ ವಿಜಯ ಮಾಡಿಕೊಂಡ ರೆಫ್ರಿ ಇಶಾರಾತು ಹಂಗಲ್ಲ ನೋಡಿ ವಿ ಆರ್ ಮಿಹಾರ್ ಬದಲಿ ಗೋಲ್ ಎತ್ತು ಆಫ್ ಸೈಡ್ ತೋ ಸಾಳಿ ಹತ್ತಾರು ಮಿನಿಟ್ ಕುಳಿ ಬೋಳ ಕುರಿಯ ಫೋಣಮಾಲ್ ಇರುವ ದೆಕ್ಕುಳಂತರಿ ತಿಬಿ ಸೈಡು ಕಮ್ಮ ಆಳ್ಗೊಂಡ ಮಿಹಾರ್ ಫೆಣ್ಣ ಕೆಮೆರಾ ಆ್ಯಂಗಲ್ ಫೆಣ್ಣಣಿ ಎಸ್ ಬೋಳ ಕುರಿಯ ಫೋಣಮಾಲ್ ಇರು ಕುಳಿತಾಗ ಜೀಫ ದೆಂಗ್ ಐ ದೆನ್ ಲಿಪುಣಿ ದೆಕ್ಕುಳಂತರಿನ ವಿ ಆರ್ ಚಕುರಣಿ ಗೋಲೆತ್ತ ಬದ ಮಿಹಾರ್

0: മസക്കത്തുക കൊത്തും റഷുക കസ്സിന്തം ഹുട്ടസ് കണ്ടുക മസ്ബാണം ഹുട്ടസ് നോയിത്താക്ക ഗേഗ ഓൺലൈൻ വ്യഫാരി കൊറിയസ് ദിമാവ ദതിതകം ഹല്ലക്കി ഈട്ടു കൊറി ബേനും ഹുരിയ സാമാനെ ഓൺലൈൻ കൊ ഗണലുമ ഈട്ടു കൊറി ഹ്യാർ കൊറപ്പ
1: അയ്യാ ആരെ അമാന്തി നീമി മകേ റസ്കമ ഗണുവര അമിന്ന അളുണ്ട കലയ എക്കമക്കു ഗണോർത്തിരെ ആളാപ്പടി കാപ്പെട്ടം അഹരം വേണു എനോ മുരിഹാച്ച കലയ എയോ എയ് സീത ജനുവിൻ തുറുക്കി കാപ്പെട്ടു മിയാറെ ഗണ്ണാക്ക വെസ്ലുതിബേ കലേ കൊന്താകു തെവിളണി ബല ജനുവിൻ തുറുക്കി യൂറപ്പതി ഹുരിഹാത്തനക്ക് കാപ്പെത്തിബെൻ ഏരി പൊറക്സീഗ ഗണോർത്തിരെ അളം വിയസ്റ്റ് ഓഫ് ദ നെവിയസ് ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് എമിഹും ഇൻസ്റ്റോവിവസ് കൊദ്ദെ സീകോ
2: ആയിക്കെ കാപ്പെട്ട പ്രോക്സി
3: ഈസാപ്പ് ഡൗൺലോഡ് നൗ Available on App Store and Play Store.
4: അതോടൊപ്പം തെലിഫോൺ അഗ്നസ്തിൽ മട്ടക്ക മിഹ തയ്യാറോ മെഗന്ദനി സ്കോട്ട്ലൻഡ് മൊറോക്കോ കുളേ മെച്ച് മെച്ച തയ്യാറോ മെ ഗൊത്തും അവൾ മെങ്ക പ്രോഗ്രാം തെലിഫോൺ അഗ്നസ്തി മാധോ മഹത്തക്ക ബാദാർ മെച്ച് കുളേ ഹംജിഹോണേ ബോസ്റ്റൺ സ്റ്റേഡിയം ഗമി ഹൈബ്രിഡ് ദണ്ഡ ഇങ്ങത്തെ ദെൻ മി കുളേ മെച്ചക്ക ബാദാർ മി സ്റ്റേഡിയം കുളേ ഹംജിഹോ മെഹത്തരെ ഹൈറ്റ് സ്കോട്ട്ലൻഡ് മെച്ച് മെഹാറോ കുളേഫ ദെൻ ഇറാഖ് നോവേ മെച്ച് മിത കുളേനെ ദെൻ ഏകെത്തരം സ്കോട്ട്ലൻഡ് മൊറോക്കോ മിരേ മി കുളനെ ദെങ് അവിടെ മെന്ന എക്കെ സർവീസ് ജൂൺഗ കുളേന ഇംഗ്ലണ്ട ഗാന അതേകിത്തരും ഹത്താവിസ് ജൂൺഗ നോവേ ഫ്രാൻസ് കുളേന ദെങ് തിരീസ് ജൂൺഗ ഗ്രൂപ്പ് ഓഫ് 32 മെച്ചെ കുളേന അത് ഏകെത്തരും അവിടെ മെന്ന ദിഹേ ജുലൈഗ